0: അഗ്നി സത്യവാദി ഗുൺ തരംഗ വിയമന.
1: അത് മാതൃകാവ് മിനി കാക്കാൻഗേ ദേശപാലനയ. മീകുണക് വികുണ ധനവതിക്ക് വൂ പുദ്ഗലി പ്രിമത കഥാവാക് ബൗദ്ധ സാഹിത്യ ഏയ് ലങ്കാവേ വത്മൻ വിപക്ഷാത് മിനി വികുണ പിൻ സിറ്റി ഏ ധനവതുൻ വീമട്ട് നൊവേ ആണ്ടുവട്ട് മടഗസീമ പിനിസയ വളയ സന്ദഹായ മഹാഭാണ്ഡാഗാരയുടെ അയത് ഡോളർ മില്യൺ 2.5 അസ്ഥാനഗത വിയ അദാല സിദ്ധിയ സംബന്ധി നിർധാരിൻ സിയുദനികുഗേ വെടധാനം കരണു ലഭിനി ഇൻ എക്കൈക്കു മുതൽ അമാത്യാംശേ സഹകാര അധ്യക്ഷവരിയക്കു മരണിയട പത്ത് സിറ്റി മിയഗേ സഹകാര അധ്യക്ഷവരിയ സംബന്ധി വിപക്ഷയ സമാജ മാധ്യ സഹ എത്ത മാധ്യ ആയത്തന് വെറതി സഹഗത പ്രവൃത്തി രസക് ജനഗത കരണ്ണട യദിനി മിയഗേ സഹകാര അധ്യക്ഷവരയാഗേ മരണയ സെക്കസഹിത ബവട്ട് ഒഹുഗേ ബിരിന്ദ് പൊലിസിയട്ട് പെമിനിലിക്കർ എത്തി ബവ് ഉദയ ഗമ്മൺപില കീവേയ ഒഹുഗേ ഏ പ്രകാശ്യ സത്യ നോവന ബവ് മേവനവിട തഹവറു വീ എത്ത ഭാണ്ഡാഗാര മുതൽ വഞ്ചാവ സംബന്ധിൻ മുളിന്മ പെമിനിലിക്കറിനു ലഭൂയേ മിയഗേ സഹകാര അധ്യക്ഷവരയായ വിപക്ഷയ കീവേയ അപരാധ വിമർശന ഡിപ്പാർട്ട്മെന്റ് ഹെവത് CID മേ ഗണുദിനു സംബന്ധിൻ മുളിന്മ വാർത്താകര എത്തേ മുതൽ അമാത്യാംശേ അധ്യക്ഷ ജനറാൽ വരിയക്കു വിസിനി ഇൻ വിപക്ഷേ ബൊറുവ പെഹദിലിയ ഡോളർ മില്യൺ 2.5 അസ്ഥാനഗത വീമ സുയാഗത് ഷേർലക് ഹോംസ്ലാ തമൻ യൈ റട്ടട്ട് ഹുവാ ദക്വന്നട്ട് വിപക്ഷയ മഹത്വയമക് ഗത്തേയ വിപക്ഷയ പ്രവൃത്തിയെ സമാജഗത കരണ വിട്ടാർത്ത് അദാൽ വിമർശന ബഹോ ദുരഗോസ്തിബിനി വിരുദ്ധ പക്ഷേ ഘോഷാവ് അരമ്പുണേ സിദ്ധിയ സംബന്ധിയൻ നിലധാരിൻ കിഹിപ്പതനുക്കുകേ സേവയ അത്തിട്ടുവീമിൻ പശുവയ വഞ്ചാവ് സംബന്ധിയൻ വിമർശനെ പുളുൾ കരന്നിട്ട് FBI ഹെവത് എക്സത് ജനപദ ഫെഡറൽ വിമർശന കാര്യാഞ്ചയ സമഗ സംബന്ധവി അതിബവ് അപരാധ വിമർശന ഡിപ്പാർട്ട്മെന്റ് വാർത്താവലിൻ ഹെലിവേ CID പവസന ആകാരയട്ട് ഇമെയിൽ ഹക്കിരീമ സഹ പിഷിൻ അറ്റാക്ക് ഹുരാകാണ്ട് എക്സത് ജനപദേ പതനം കരഗത് സൈബർ ആരക്ഷണ സമാഗമക്ത് സംബന്ധ കരകിന് തിബേ ഓസ്ട്രേലിയാനു ബലധാരിന്ത് വിമർശന വിരട്ട് സഹായ ലബാദിമിൻ സിറ്റി ഈ അണുവ് പരീക്ഷണയ അന്തർജാതിക പരീക്ഷണയാക് ബവട്ട് പത്തിയത് തമാ എത്തലു രാജ്യ ഗിനും കാരക സ്വഭാവ പ്രതിപത്തിമേ കർണു ഇട്ടുകരണ അത്തര് മുതൽ സുരക്കമ പിലിബന്ധ അപരാധ പരീക്ഷണ ഡിപ്പാർട്ട്മെന്റ് എത്തലു ആയത്തിന് വിമർശന കരണ ബവ് ഗിനും കാരക സഭാവെ സഭാപതി ഹർഷിത് സിൽവ പവാ പവസാ തിബിനി ഡോളർ മില്യൺ 2.5 അസ്ഥാനഗത വീമ സംബന്ധിൻ വിപക്ഷ മെയ്മസ പശനിത പാർലമെന്റുവെ ഹദിസി വിവാദയാക്കില്ലാ സിറ്റിയേയ് ആണ്ടു പക്ഷേ ഈട്ട് ഏകംഗവിയ വിവാദേതി വിപക്ഷേ വെനുവിൻ ഹർവത്യമക് പവസുവേ നം ഏ ഹർഷിത് സിൽവ മന്ത്രിവരയ പമനി ഒഹു പവാ വിമർശന പ്രശ്നക്കലേ നെത്ത് ഒഹുട്ട് ഗെട്ടലുവ വീ തിബുണേ മുതൽ അസ്ഥാനഗത വീമ സംബന്ധിൻ പാർലമെന്റുവ ദനുവത് കിരീമട്ട് ആണ്ടുവേ പമാവായി കണകാട്ടുവട്ട് കരുണവണ്ണേ വിപക്ഷേമ ഇല്ലു വിവാദയുടെ സവാൻ തിന്നിട്ട് വിപക്ഷേ മന്ത്രിവരുൺ പവാ സഭാവേ ദക്നട്ട് നൊലബിയുമായി യഹപാലന സമയ ബന്ധുക്കർ വഞ്ചാവേ ദീമിൻ വത്മൻ ആണ്ടുവ വിമർശന പെഹരഹര നെത്ത് മുതൽ ഗിവി മീത് വരദാക് സിധുവ തിബേ സിധുവീം സരളവ ഗത്ത നൊഹക്കി ബവ എയിൻ പെഹദിലിയ വിമർശന കഠിനം വിയേതു സേമ വിമർശനവള പ്രഗതിയെ പിലിബന്ധ തുറത്തുറു കഠിനമിൻ യാവത് കാലിന് വിയേതുയ ആയതാ ഗണുദിനുകളുടെ അതി ഇട വസാദമീമട്ട് ഇക്മൺ പിയവര് ഗതയുതു സേമ ജനതാവ് ഏകന ദനുവത് കളിയുതുയ മുതൽ അസ്ഥാനഗത വീമ ഹേതുവിൻ ആണ്ഡുവ സംബന്ധിൻ ജനതാവത്തുലു കുക്കുസാക് മത്തുവ തിബേ ഏകന വെട്ടിഹീമിൻ കട്ടയുതു കിരീമ ജനതാ വരമിട്ട് ഗറു കിരീമക് വേ പിട്ടപ്പത്ത് അണുരക്കെ എതിരി സൂര്യ ഇതിരിപത് കിരീമ ഗംഗാ കുമുദുനി ഗുണശേഖര.
2: സുസാന കരണ്ണ 89.6 89.8 ദിവൈന പുറ
0: സിറ്റി FM.
3: സകല കലാരസയിൽ ലുവക് സെനസു പ്രതിഭാപൂർണ സുദൂർ കലാകരുവ പ്രവീണ നാട്യവേദി ഗായനശില്പി റോട്ടി വർണ്ണകുള് ഗീ ആവർജന
4: ഒപ്പ് ആയമത് അവിതേൻ
5: സോബാവദേ മേ പുര സിരി വിസി തുരു ബലനു മിതുരു മഗ പിയ കരു
3: മൈമസ 14 ബ്രഹസ്പതിന്ദ സമസ ദികട
4: ജാതിക ഗ്വാനിതിലിയെ ആനന്ദ സമര കോൺ മെതരയേതേ
5: മതകദ
2: ഉബി ആസനീ വിൻ കരവാ ഗന്ന അമതന്ന 0.77 6 89.6 89.8
5: ഒന്നൈ തിങ് അപ്പി എനവാ സത്വ വെദന്ന ഒബത്തിൻ അപ്പി തെക്ക് വിനോദ വെന്ന.
2: 89.6 89.8 දිවයින පුරා
0: City FM
4: 1:15 දැන්